ഗഗനത നിഗര നിരത സദത്ത ഗഗത തമോത്ത പരമദ പരമദ കിരണ നന നന നന പദ പദ ഗമ പദ